0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും മലയാളം പരിപാടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കടക മാസം 12 തീയതി, ചൊവ്വാഴ്ച. പാട്ടിൻ്റെ പാലാഴി, അറിയിപ്പുകൾ എന്നിവ ഇന്നത്തെ പരിപാടിയിൽ കേൾക്കാം. ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ് ദ്വീപ് ലോങ്ങലൻഡ് വഴി രംഗത്തേക്ക് MV ഹഡ്ബേ നാളെ രാവിലെ 6 മണിക്ക് യാത്ര ആരംഭിക്കും. ഈ ബോട്ടിന്റെ ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും. ഷഹീദ് ദ്വീപിലേക്ക് MV റാണി ലക്ഷ്മി നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെട്ട് രാവിലെ 8:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. MV ബംബൂക്ക നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 11:30 MV ബാരട്ടൻ സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് പോകുന്ന ഈ യാത്രാ ബോട്ട് ഉച്ചതിരിഞ്ഞ് 3:30 ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. MV നോർത്ത് പാസേജ് ഷഹീദ് ദ്വീപിലേക്ക് നാളെ രാവിലെ 11:00 യാത്ര പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പോകുന്ന ഈ യാത്രാ ബോട്ട് ഉച്ചയ്ക്ക് ശേഷം 2:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. ഷഹീദ് ദ്വീപിലേക്ക് MV ജോളിബോയ് നാളെ ഉച്ചയ്ക്ക് ശേഷം 2:30 യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങും. MV റാണി ലക്ഷ്മി നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് 30 തീയതി, അതായത് വ്യാഴാഴ്ച രാവിലെ 5:30 ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. ശ്രോതാക്കൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ്.
1: बर्तन वगैरह को हर हफ्ते साफ करने का, टायर प्लास्टिक के कप ग्लास नारियल के खोल में पानी जमाना होने दे, डेंगू और चिकुनगुनिया का मच्छर साफ पानी में पनपता है, मच्छर के काटने से बचे, बुखार हो तो पैरासिटामोल लेने का, एस्प्रिन नहीं.
2: पर भाई ये बीमारी का पता कैसे चलेगा भाई?
1: सीधा है रे, बदन दर्द, सर दर्द, तेज बुखार, थकावट, बदन पे दाने निकले तो मतलब डॉक्टर को मिलने का, खुद डॉक्टर नहीं बनने का, समझा?
2: वाह भाई, आप तो असल में MBBS हो.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 28 ലോകമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകരും ജനങ്ങളും ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുകയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളിലൊന്നായ കരളിന്റെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും ഹെപ്പറ്റൈറ്റിസ് എന്ന മഹാമാരിക്കെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുമാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത്. ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. നിർമ്മാതാക്കൾ

ഉള്ളടക്ക സ്രഷ്ടാക്കൾ, നിർമ്മാണ കമ്പനികൾ, പകർപ്പവകാശ ഉടമകൾ, വിവരശേഖരണ വ്യക്തികൾ എന്നിവരുടെ ശ്രദ്ധയ്ക്ക് ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലേക്ക് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർ ഭാരതി ഔദ്യോഗികമായി NIPP, അതായത് നോട്ടീസ് ഇൻവൈറ്റിംഗ് പ്രോഗ്രാം പ്രപ്പോസൽ, വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി, സ്പോൺസേർഡ് പ്രോഗ്രാം മോഡ് അഥവാ പ്രായോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി, ഗ്രാറ്റിസ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി എന്നിവയാണ് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്ന 3 രീതികൾ. റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെൻ്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥാ അവതരണം, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രാവ്യരൂപങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ക്വിസ് മത്സരങ്ങൾ, സംഗീത പ്രാധാന്യമുള്ള പരിപാടികൾ എന്നിവയാണ് ഈ വിജ്ഞാപന പ്രകാരം സമർപ്പിക്കാവുന്ന വിഭാഗങ്ങൾ. പരിപാടികൾ ഹിന്ദി ഭാഷയിൽ 14 മിനിറ്റ് അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യത്തിൽ ആവശ്യാനുസരണം തയ്യാറാക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള അപേക്ഷകർ പ്രസാർ ഭാരതി കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 എന്നതിൻ്റെ ഏറ്റവും പുതിയ ഭേദഗതികൾ ഉൾപ്പെടെ ശ്രദ്ധാപൂർവം വായിച്ച ശേഷം പ്രസ്താവന സമർപ്പിക്കാവുന്നതാണ്. NIPP പ്രകാരം ഏറ്റെടുക്കുന്ന പരിപാടികൾ ആകാശവാണി നെറ്റ്വർക്കിലൂടെ ദേശീയ, പ്രാദേശിക, ലോക്കൽ റേഡിയോ നിലയങ്ങൾ പ്രസാർഭാരതി അല്ലെങ്കിൽ ആകാശവാണി തീരുമാനിക്കുന്ന പ്രകാരം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതാണ്. പരിപാടികളുടെ യോഗ്യത, മാർഗനിർദ്ദേശങ്ങൾ, കരാർ വ്യവസ്ഥകൾ, റവന്യൂ ഷെയറിംഗ്, എയർ ബ്രോഡ്കാസ്റ്റ് കോഡ്, വാണിജ്യ പരസ്യ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോളിസിയിൽ ഉണ്ട്. യോഗ്യരായുള്ള അപേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം HOO AAR podbayar@prasarbharathi.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി 26 ജൂലൈ 31 ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുക. പൊതു താൽപര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കിയതാണ് ഈ അറിയിപ്പ്.

0: It's raining offers on the new age Baleno this season. Upgrade to the bold and techie new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC apply. Nexa.
1: പാട്ടിന്റെ പാലാഴി മനുഷ്യ മനസ്സുകളുടെ വിചാര വികാരങ്ങളായ പ്രണയം, താരാട്ട്, സൗഹൃദം, വിരഹം,
2: നമുക്കെന്നും ആശ്രയമായ അമ്മ, അച്ഛൻ,
1: പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന കാറ്റ്, മഴ, മഞ്ഞ്, പൂക്കൾ, ഹൃദയസ്പർശിയായ ഒരുപിടി പ്രമേയങ്ങൾ കോർത്തിണക്കിയ ഗാനങ്ങൾക്കായി കാതോർക്കാം പാട്ടിന്റെ പാലാഴി. പാട്ടിന്റെ പാലാഴി. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പാട്ടിൻ്റെ പാലാഴിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കളെ, ഭൂമിയുടെ പ്രകൃതി വിഭവങ്ങൾ

സംരക്ഷിക്കാനുള്ള നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു സുപ്രധാന ഓർമ്മപ്പെടുത്തലായി. എല്ലാ വർഷവും ജൂലൈ 28 ആഗോള സമൂഹം ലോകപ്രകൃതി സംരക്ഷണ ദിനമായി ആചരിച്ചു വരുന്നു. നിലവിലുള്ളതും ഭാവിയിലുമുള്ള തലമുറകൾക്കായി പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാനും കൂടിയാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത്. ഈ അവസരത്തിൽ പാട്ടിൻ്റെ പാലാഴിയിൽ നിന്ന് പ്രകൃതിയെ പ്രമേയമാക്കിക്കൊണ്ടുള്ള ഗാനങ്ങളാണ് ശ്രോതാക്കൾ ആസ്വദിക്കാൻ പോകുന്നത്.

കാലാവസ്ഥാ വ്യതിയാനം, ജൈവവൈവിധ്യ നഷ്ടം, വനനശീകരണം, മലിനീകരണം, ജലക്ഷാമം എന്നിവ നേരിടുന്ന സാഹചര്യത്തിൽ ലോകപ്രകൃതി സംരക്ഷണ ദിനാചരണം പ്രകൃതിയുടെ ആഘോഷമായും അടിയന്തര നടപടികളിലേക്കുള്ള ആഹ്വാനമായും വർദ്ധിക്കുകയാണ്. നമ്മുടെ വനങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, വന്യജീവികൾ, വായു എന്നിവ പരിധിയില്ലാത്തവയാണ്. അമിത ഉപഭോഗം, വ്യവസായവൽക്കരണം, നഗരവൽക്കരണമെന്ന പരിസ്ഥിതി തകർച്ചയിലേക്ക് നയിക്കുകയും അത് മനുഷ്യൻ്റെ ആരോഗ്യത്തെയും സമ്പദ്വ്യവസ്ഥയെയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെയും നേരിട്ട് ബാധിക്കുകയും ചെയ്യുന്നു.

ഭൂമി മാതാവിനെ അമ്മയായി കാണുന്ന ഈ ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ പ്രകൃതി സംരക്ഷണത്തോടൊപ്പം തന്നെ ജീവിച്ചാൽ മാത്രമേ ഇനിയൊരു തലമുറ ഇവിടെ നിലനിൽക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ വെളിച്ചം വീശുന്നത്. പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ തലമുറ മുഴുവൻ നമുക്ക് നൽകിയ ഈ മനോഹര ഭൂമിയെ നമ്മുടെ തലമുറ നാശത്തിലേക്ക് തള്ളിവിടുന്ന ഈ ദാരുണമായ അവസ്ഥയ്ക്ക് ഇനിയൊരു മാറ്റമുണ്ടായില്ലെങ്കിൽ അടുത്ത തലമുറ നമ്മെ ശപിക്കും. അതിനൊരു മാറ്റം വരണമെങ്കിൽ ഇന്നേ നമ്മൾ തുടങ്ങണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അടുത്ത തലമുറയാണ് അതിൻ്റെ ഉപഭോക്താക്കളായി മാറുന്നത്. പ്രകൃതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ കേവലം മരം നട്ടുപിടിപ്പിക്കൽ മാത്രമല്ല, പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കണം. അതുപോലെ തന്നെ ജലം, ഊർജം എന്നിവയൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ പൂർവികർ നമുക്ക് തന്ന അതേ രീതിയിൽ തന്നെ ഈ ഭൂമിയെ നമുക്ക് തിരിച്ച് കൈമാറാൻ പറ്റുകയുള്ളൂ.

നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ശുദ്ധവായു, വെള്ളം, മണ്ണ് എന്നിവയുടെ ഉറവിടം പ്രകൃതിയാണ്. പക്ഷേ നമ്മുടെ ഈ നിർഭാഗ്യകരമായ പ്രവൃത്തികൾ പ്രകൃതിയെ വല്ലാതെ ക്ഷയിപ്പിക്കുകയാണ്. പ്രകൃതി സംരക്ഷണം വെറുമൊരു കടമയല്ല, അത് നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ്. നാം ശ്വസിക്കുന്ന വായു മുതൽ കഴിക്കുന്ന ഭക്ഷണം വരെ പ്രകൃതി എണ്ണമറ്റ വിധങ്ങളിൽ ജീവിതത്തെ നിലനിർത്തുന്നു. ഈ ദിനത്തിൽ ഗ്രഹവുമായി യോജിച്ച് ജീവിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധത നമുക്ക് പുതുക്കാം.

ശക്തമായ പരിസ്ഥിതി സംരക്ഷണത്തിനായി വാദിക്കാം. എല്ലാവർക്കും സുസ്ഥിരവും പ്രതിരോധശേഷിയുള്ളതുമായ ഒരു ഭാവിക്കായി പ്രവർത്തിക്കാം.

പ്രിയ ശ്രോതാക്കളെ, പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് പ്രകൃതിയെ പ്രമേയമാക്കിക്കൊണ്ടുള്ള ഗാനങ്ങളാണ് ഇന്ന് പാട്ടിൻ്റെ പാലാരിയിൽ ശ്രോതാക്കൾ ആസ്വദിച്ചത്. പാട്ടിൻ്റെ പാലാഴി, ഹൃദയസ്പർശിയായ ഒരുപിടി പ്രമേയങ്ങൾ കോർത്തിണക്കിയ ഗാനങ്ങൾക്കായി കാതോർക്കാം പാട്ടിൻ്റെ പാലാഴി. പാട്ടിൻ്റെ പാലാഴി ശ്രോതാക്കളെ, കുടിവെള്ള വിതരണം, മലിനജല നിർമ്മാർജ്ജനം, നഗരഗതാഗതം അടക്കമുള്ള അടിസ്ഥാന സേവനങ്ങൾ നൽകി അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ദേശീയ പദ്ധതിയാണ് അമൃത് പദ്ധതി. കുടിവെള്ള വിതരണം കാര്യക്ഷമമാക്കുക, മലിനജല സംസ്കരണവും സെപ്റ്റേജ് മാനേജ്മെന്റും നടപ്പിലാക്കുക, നഗരങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് നിർമ്മിക്കുക, നടപ്പാതകൾ, സൈക്കിൾ ട്രാക്കുകൾ, പൊതുഗതാഗത സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുക, പാർക്കുകളും ഹരിതയിടങ്ങളും നിർമ്മിച്ച് നഗരങ്ങളുടെ സൗന്ദര്യവും ആരോഗ്യവും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ

പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. ഇന്ന് മലയാളം പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായത് ജിജി പി എസ്. ഏവർക്കും സ്നേഹാശംസകൾ. അഭി ആപ് മലയാളം കാര്യക്രം സുൻ രഹേ ഥേ. ഹം ആകാശവാണി കെ ശ്രീ വിജയപുരം കേന്ദ്ര സേ ബോൾ രഹേ ഹൈ. ദോപഹർ കെ ഏക് ബജ്നേ വാലേ ഹൈ. അബ് സമാചാരോ കാ പ്രസാരൺ ഹോഗാ, ജിസേ ഹം അപ്നേ ദില്ലി കേന്ദ്ര സേ റിലേ കരേംഗേ. കൃപയാ പ്രതീക്ഷ കരേ.